0: നിത്യ നിത്യം ജപ്പിയേ ഗുരുജി നാം ബോലോ,
1: നിത്യ നിത്യം ജപ്പിയേ ഗുരുജി നാം ബോലോ,
0: നിത്യ നിത്യം ജപ്പിയേ ഗുരുജി നാം ബോലോ,
1: നിത്യ നിത്യം ജപ്പിയേ ഗുരുജി നാം ബോലോ.
0: സത്യ സത്യ സത്യ സത്യ.